na wodi ahwe no enche woni pa bia wo benye senyo wo be wo pa no wo be wo bi what it wo be wo bi die afi wo benye djuma me sha won kom se wo benye djuma ye.